0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ശ്രീ മൂകാംബിക സുപ്രഭാതം കേൾക്കാം. സംഗീതം TK ഗോവിന്ദറാവു.

0: ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ശ്രീ മൂകാംബിക സുപ്രഭാതമാണ് കേട്ടത്. സംഗീതം ടി കെ ഗോവിന്ദ റാവു.
1: യു വർ ലിസ്ണിംഗ് ടു ശ്രീ മൂകാംബിക സുപ്രഭാതം, സംഗ് ബൈ ബോംബെ സിസ്റ്റേഴ്സ്, മ്യൂസിക് ബൈ ടി കെ ഗോവിന്ദ റാവു.
2: രാഗം 24/7 DTH.
0: ഭാരതീയ സംഗീതത്തിന്
2: 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ജലധി സുധ എന്ന് ആരംഭിക്കുന്നു.
3: This is Ragam 24/7 DTH, anytime Indian music. Listen to devotional songs. Listen to Jaladhi Sudha, sung by Shri Mukatala Vishwaji, Shri Varkala CS Jayaram, Shrimati S Jaya and Shrimati A Saraswati.

0: ജലധി സുധ എന്ന ഭക്തിഗാനമാണ് കേട്ടത്.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ സോങ് ജലധി സുധ സംഗ് ബൈ ശ്രീ മുക്കത്തല്ലവി ശിവജി, ശ്രീ വാർക്കല സി എസ് ജയറാം, ശ്രീമതി എസ് ജയ ആൻഡ് ശ്രീമതി എ സരസ്വതി.
0: ഇനി മാധവ ലോകനന്നു എന്ന് ആരംഭിക്കുന്നു.
1: ദ നെക്സ്റ്റ് സോങ് ഈസ് മാധവ ലോകനന്നു.

0: മാധവ ലോകനന്നു എന്ന ഗാനമാണ് കേട്ടത്.
1: യു വിൽ ലിസണിംഗ് ടു ദ സോങ് മാധവ ലോകനന്നു.
0: ഇനി ഭജ ഭജ മാനസ എന്ന് ആരംഭിക്കുന്നു.
1: നൗ ലിസൺ ടു ദ സോങ് ഭജ ഭജ മാനസ.

0: ഭജ ഭജ മാനസ എന്ന ഗാനമാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു ദ സോങ് ഭജ ഭജ മാനസ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭക്തിഗാനങ്ങൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം.
2: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഡിവോഷണൽ സോങ്സ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഈ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം KV പ്രസാദ്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നിജമർമ്മമുലനു എന്ന കീർത്തനം കേൾക്കാം. രാഗം ഉമാഭരണം, ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Classical Veena Recital by E. Gayatri. She's accompanied on the mridangam by KV Prasad. She begins her Veena Recital with Nijamarma Mulanu in the rag Umabharanam, set to Aditaal and composed by Saint Thyagaraja.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച നിജമർമ്മ മുലനു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഉമാഭരണം, ആദിതാളം.
1: യു വിൽ ലിസണ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, നിജമർമ്മ മുലനു. ഇൻ ദ രാഗ് ഉമാഭരണം, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ശുഭ പന്തുവരാളി രാഗത്തിൽ ശ്രീ സത്യനാരായണം എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: Continuing her Carnatic classical Veena recital, she will now present a composition of Muthuswami Deekshithar, Shri Satyanarayanam, in the rag Shubha Panduvarali, set to Roopakathal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ സത്യനാരായണം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശുഭ പന്തുവരാളി, രൂപകതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ സത്യനാരായണം ഇൻ ദ രാഗ് ശുഭ പന്തുവരാളി സെറ്റ് ടു രൂപകതാൾ.
0: ഇനി ഭോഗീന്ദ്രശായീനം എന്ന കീർത്തനം കേൾക്കാം. രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ഭോഗീന്ദ്രശായീനം ഇൻ ദ രാഗ് കുന്തളവരാളി സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ഭോഗീന്ദ്ര ശായീനം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കുന്തളവരാളി, ഖണ്ഡചാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, ഭോഗീന്ദ്ര ശായീനം. ഇൻ ദ രാഗ് കുന്തളവരാളി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: ഇനി എന്നെ ചൊല്ലി അഴയിത്താൾ എന്ന കീർത്തനം കേൾക്കാം. രാഗം കാനഡ, ആദിതാളം അംബുജം കൃഷ്ണ കൃതി.
1: Next is a composition of Ambujam Krishna, Enna Sholli Azhaithaal, in the rag Kanada, set to Adithaal.

0: അംബുജം കൃഷ്ണ രചിച്ച എന്നെ ചൊല്ലി അഴയത്താൾ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാനഡ, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അംബുജം കൃഷ്ണ, എന്നെ ചൊല്ലി അഴയത്താൾ, ഇൻ ദ രാഗ് കാനഡ, സെറ്റ് ടു ആദിതാൾ.
0: ഇനി നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം, ആദിതാളം.
1: Now listen to Narayana Teerthar Tarangam, Madhava Mamava, in the rag Neelambadi, set to Aditaal.

0: നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിച്ച നാരായണ തീർത്ഥർ തരംഗമാണ് കേട്ടത് ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു നാരായണ തീർത്ഥർ തരംഗം മാധവ മാമവ ഇൻ ദ രാഗ് നീലാംബരി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗായത്രി അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി. മൃദംഗം KV പ്രസാദ്. ഇനി കൃഷ്ണം കലയ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. രാഗം മുഖാരി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Veena Recital by E. Gayatri. She is accompanied on the mridangam by KV Prasad. Next is a composition of Narayana Tirthar Tarangam, Krishnam Kalaya, in the rag Mukhari, set to Aditaal.

0: മുഖാരി രാഗത്തിൽ കൃഷ്ണം കലയ എന്നാരംഭിച്ച നാരായണ തീർത്ഥർ തരംഗമാണ് കേട്ടത് ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് നാരായണ തീർത്ഥർ തരംഗം, കൃഷ്ണം കലയ ഇൻ ദ രാഗ് മുഖാരി സെറ്റ് ടു ആദ്യ താൾ.
0: ഇനി ഹിന്ദോളം രാഗത്തിൽ അടിഗോ അല്ലടിഗോ എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം അന്നമാചാര്യ കൃതി.
1: Now listen to a composition of Annamacharya, Adigo Alladigo, in the rag Hindolam, set

0: അന്നമാചാര്യ രചിച്ച അടിഗോ അല്ലടിഗോ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹിന്ദോളം, ആദിതാളം.
1: യു വിൽ ലിസണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ. അടിഗോ അല്ലടിഗോ ഇൻ ദ രാഗ് ഹിന്ദോളം സെറ്റ് ടു ആദിതാൾ.
0: ഇനി നാരായണത്തെ നമോ നമഃ എന്ന കീർത്തനം കേൾക്കാം. രാഗം ബിഹാഗ്, ആദിതാളം അന്നമാചാര്യ കൃതി.
1: Listen to another composition of Annamacharya. Narayanade namo namaha. Indraag vihag. Set to Adithal.

0: അന്നമാചാര്യ രചിച്ച നാരായണത്തെ നമോ നമഃ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ബിഹാഗ്, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, നാരായണതേ നമോ നമഃ ഇൻ ദ രാഗ് ബിഹാഗ് സെറ്റ് ടു ആദിതാൾ.
0: ഇനി ദേശ് രാഗത്തിൽ കബീർദാസ് രചിച്ച ഭജൻ കേൾക്കാം, ആദിതാളം.
1: നൌ ലിസൺ ടു എ ഭജൻ ഓഫ് കബീർദാസ് ഇൻ ദ രാഗ് ദേശ് സെറ്റ് ടു ആദിതാൾ.

0: കബീർദാസ് രചിച്ച ഭജനാണ് കേട്ടത്. രാഗം ദേശ്, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ ഭജൻ ഓഫ് കബീർദാസ് ഇൻ ദ രാഗ് ദേശ് സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ധീരശങ്കരാഭരണം രാഗത്തിൽ പാശ്ചാത്യ സംഗീതം കേൾക്കാം. തിശ്രഗതി.

0: ക്ഷീരശങ്കരാഭരണം രാഗത്തിൽ പാശ്ചാത്യ സംഗീതമാണ് കേട്ടത്. തിശ്രഗതി നിങ്ങൾ ഇതുവരെ കേട്ടത് ഈ ഗായത്രി അവതരിപ്പിച്ച വീണകച്ചേരി. മൃദംഗം കെ.വി. പ്രസാദ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: ഈ ഗായത്രി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ വിത്ത് ആൻ ഇംഗ്ലീഷ് നോട്ട് ഇൻ ദി രാഗ് ഭീര ശങ്കരാഭരണം സെറ്റ് ടു തിശ്രഗതി. യു ആർ ലിസ്ണിംഗ് ടു ആൻ ഇംഗ്ലീഷ് നോട്ട് ഇൻ ദി രാഗ് ഭീര ശങ്കരാഭരണം സെറ്റ് ടു തിശ്രഗതി. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വീണ റെസൈറ്റൽ ബൈ ഇ ഗായത്രി. Accompanying artist was K.V. Prasad on the mridangam. This program is brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിനു ചാക്കോ നേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Binu Chakko Neriamangalam. He is accompanied by M.S. Jayakumar on violin and K. Jayakrishnan on mridangam. Manasayadulo, Malayamarudaragam, Rupakathalam, Tyagarajakriti. First item of this concert is in Raga Malayamaruda, set to Rupakathala, composed by Tyagaraja. Manasayadulo.

മാമവ സദാ വരദേ നാട്ടക്കുറിഞ്ചിരാഗം രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ നാട്ടക്കുറിഞ്ചി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ. മാമവ സദാ വരദേ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനു ചാക്കോ നേര്യമംഗലത്തിന്റെ സംഗീത കച്ചേരി. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹീസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സതതം താവക ഖരഹര പ്രിയരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് സതതം താവക ഇൻ രാഗ ഖരഹര പ്രിയ സെറ്റു ആദിതാള composed by Swati Thirunal.

വിഹരമാനസാ കാപ്പിരാഗം മിശ്ര ചാപ്പുതാളം സ്വാതി തിരുനാൾ കൃതി ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വിഹരമാനസാ ഇൻ രാഗ കാപ്പി സെറ്റ് ടു മിശ്ര ചാപ്പുതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.